0: സംഘപ്പിഞ്ഞ ഉപന്യാസകങ്ങളുടെ സംഘത്തിന്റെ കൂടുകൂട്ടത്ത് സർക്കാരി പദവി പൂർവ്വ കോളേജിലെ വിജ്ഞാന ഉപന്യാസകങ്ങൾക്ക് സംയോജിത പഠ്യക്രമ ഇന്റിഗ്രേറ്റഡ് കരിക്കുലം പ്രമേത തരബേത്തി കാര്യാഗാര കൂടികടയേറ്റിൽ നടന്നത് കാര്യാഗാരത്തിന് ഉദ്ഘാടനം മാറ്റി തക്ക പറഞ്ഞ് പദവി പൂർവ്വ ശിക്ഷണ ഇലാഖ ഉപനിർദ്ദേശക ഗണപതി സർക്കാരി പദവി പൂർവ്വ കോളേജിലെ മക്ക സിഇടി പിന്നെ നീട്ടിരുന്ന പൈപ്പോട്ടി പരീക്ഷയിൽ ബയ്യ തുളിഞ്ഞുള്ളതെന്ന് അറിഞ്ഞ സർക്കാർ മക്കളെ കോളേജിൽ മുട്ടിലെ പൈപ്പോട്ടി പരീക്ഷയ്ക്ക് തയ്യാറാക്കു വിജ്ഞാന ഉപന്യാസകൾക്ക് ഇന്ന കാര്യാഗാരത്തിന് ഏർപ്പാട് മാറ്റിയത് അറിയിച്ചിട്ട് കാര്യാഗാരത്തിൽ സമ്പന്മൂല വ്യക്തിയുള്ള വിചാരത്തിന് കോളേജിൽ അനുഷ്ഠാനം മാറണമെന്ന് ധരിച്ചിട്ട് ഡയറക്ടർ പ്രിൻസിപ്പൽ രാമചന്ദ്ര രാജാര സെൻ്റെ കുറവ് കാര്യത്തിൽ നടന്ന കാര്യാഗാരത്ത് സംസ്ഥാന നോഡൽ അധികാരി ഹേമന്ത് രാജ് കൂടുന്നതിനെ സമ്പന്മൂല ഉപന്യാസകങ്ങ് ഹാജരിഞ്ചത്ത് ന്യായാലയത്ത് ബാക്കിയായിട്ടുള്ള പിന്നെ രാജ്യസന്തതന്ത്ര മൂലക പരിഹാര പന്നത്ത പ്രകരണത്തിന് വിലവാരി മാടുവക്ക് നടത്തുക രാഷ്ട്രീയ ലോക് അദാലത്ത് ഇതേ പന്ത്രണ്ടാകും നടപ്പ ജില്ലാ ന്യായാലയത്ത് ബാക്കിയായിട്ടുള്ള പിന്നെ വ്യാജ്യപൂർവ്വ പ്രകരണത്തെ പരിഹാരം മാടിയൊക്കെ ഇരാതെ ഉള്ളവ് ജില്ലാ കാനൂൻ സേവാ പ്രാധികാര പിന്നെ താലൂക്ക് കാനൂൻ സേവാ സമിതിയിൽ മാഹിത്തി നപ്പെടുന്നുണ്ട് സംബന്ധപ്പെട്ട ന്യായാലയത്തെ അർജി ഒപ്പിച്ചിട്ട് പ്രകരണക്ക് പരിഹാരം കണ്ടോളുണ്ട് കർണാടക രാജ്യ കാനൂൻ സേവാ പ്രാധികാരത്തിന്റെ സദസ്യ കാര്യദർശി അരിച്ചിട്ട് പുനർവസു മഴ ജില്ലയിൽ ഉയർത്തോടെ പൊജ്ജനുണ്ട് ഇടി ജില്ലയിൽ നല്ല മഴയാപ്പാണ്ട് കൂട്ടുക്ക് കാത്തു മഴയ്ക്ക് അല്ലല്ലി തൊന്തരാനാണ് വറതിയായത് ഇന്ന് പല കെട്ടര ഗണ്ടയ്ക്ക് ആക്കിയാനിക്ക് കഴിഞ്ഞ 24 ഗണ്ടിൽ ജില്ലയ്ക്ക് 2.25 ഇഞ്ച് സരാസരി മഴയായത് കഴിഞ്ഞകാല ഇതിന് 1.17 ഇഞ്ച് സരാസരി മഴ ഇതാക്കലായി തിഞ്ചത്ത് ജനുവരി ജയിന്താക്കുന്ന ജില്ലയ്ക്ക് 22.48 ഇഞ്ച് സരാസരി മഴയായത് കഴിഞ്ഞകാല ഈ അവധിയിൽ 62.94 ഇഞ്ച് സരാസരി മഴ ഇതാക്കലായി തിഞ്ചത് കഴിഞ്ഞകാലക്ക് താഴെ മഴ കഴിയാണ്ട് 40.46 ഇഞ്ച് കമ്മി മഴയായത് കൊടവ സാഹിത്യ പിന്നെ സാഹിത്യ കൂടുന്നതിനൊക്കെ പുസ്തക ഉദ്വെങ്കിക്ക് പുരുട് കൊടുപ്പ ഉദ്ദേശത്ത് കർണാടക കൊടവ സാഹിത്യ അക്കാദമി ശുരുമാടുന്ന കൊടവ പുസ്തക പത്തായ കാര്യക്രമത്തിൽ 12:10 നാളെ പൊന്നംപേട്ട രക്കഗട്ടനാട് പെരിയ നാഗരിക ഗണവേദിക കച്ചേരിയിൽ തുറപ്പ് അക്കാദമിയുടെ അധ്യക്ഷ അജിനിക്കണ മഹേഷ് നച്ചയാണ് കുറവ് കാര്യക്കല് നാളെ പലക്ക 12 നടപ്പ കാര്യക്രമത്തിൽ വേദിക്കര സ്ഥാപക അധ്യക്ഷ കാട്ടിമാട ജിമ്മിയാണ് മുഖ്യബന്ധായത് കൂടിയാടുക കർണാടക ലോകായുക്തത്തിൽ കൊടുക്കു ജില്ലാ അധികാരിയ ലോകായുക്ത കായ്തരടിയിൽ പുക്കാർ അർജുന കൊടുത്തിട്ട് ദുമ്പുചിട്ടിത്ത് നോട്ടറിൻ്റെ അഫിഡവിറ്റ് മടിച്ചിട്ട് അർജുന സ്വീകാരം മാടുക അഭിയാനത്തിന് കുശാൽ നഗര പുരസഭയുടെ സഭാപാടിൽ നാളെ പുലക്ക 12 മജാൻ 1 നടത്തുക സർക്കാരി കച്ചേരിയിൽ അധികൃത കലസ മാടിക്കൊടുപ്പക്ക് തടമാടുവോ കൂടുന്നതിനൊക്കെ അനാവശ്യ തൊന്തര കൊടുപ്പെന്ന് അധികാരിയെ പിന്നെ സിബന്ധിയുടെ വിരുദ്ധ സാർവജനികങ്ങ നിർക്കുമാടുന്ന അർജിയിൽ പുക്കാർ കൊടുത്തിട്ട് അഭിയാനത്ര പ്രയോജനപ്പെടുന്നവനൊക്കെ കർണാടക ലോകായുക്ത പോലീസ് ഉപാധീക്ഷകങ്ങ അരിച്ചിട്ടിത് ഇല്ലിക്ക് ബൈറ്റിത്ര സുദ്ധി സമാചാര തീന്തത്ത്
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು
2: ಇಂಡಿಯಾಸ್ ಲೀಡಿಂಗ್ ಡೆವಲಪರ್ಸ್ ಸನ್ ಸಿಟಿ
3: ಇದು ಆಕಾಶವಾಣಿಯ ಮಡಿಕೇರಿ ಕೇಂದ್ರ ಸಮಯ 7:34 ನಿಮಿಷಗಳಾಗಲಿದೆ ನಮ್ಮ ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಇದೀಗ ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ